എന്നാ മകളുകളോ തില്ലുകു മലിത്തകുക്ഷറിയുണ്ണകക്കോ മലിച്ചുവിന്നലകക്കോ ദേവതപ്പനെ തമന്ന പട്ടിപ്പു മനയിച്ചു വരുള്ളൂണി മനകന്നില്ലകറ്റുവറുള്ളുവാണി തഹസാകുകോ ഹല്ലിക്കൈന്നഹത്തക്സുകളോ തഹസാകു തപ്പനെ കൈവല്ല കൈന്നഹത്തക്സുനു ലഗന്നു ഉദകലക്കു കൈന്നഹത്തക്സുനുള്ളു ഉക്സുവലൂട്ടിക്ക മക്കോ പൈക്കാല ഹിവിയാക്കി ഉണിയാകൗട്ടില്ലുകി തക്കുകക്കി നൊക്ക കൈന്നലക്സുങ്ങോ തഹമകലത്തലമ്മൻ തബ്ബനാകുന്നേമോൻ നൊക്ക കൈന്നക്സുങ്ങോട്ടക്കുണിയാകലവാക്കി മഹങ്ങി മതി മറ്റൊക്കാക്ഷി മല്ലോ താകു തമർമി സൊക്കകയാണി തക്കുട്ടുവാക്കി തൈന മകവ് പക്ഷിമികക്കോ അസുല്ലാലു പിക്സുകോക്കോ ഹുക്കിയൂട്ടികളു തൈന ഹുക്കിയൂട്ടി പാവുന്ന കടക്തുവിനുള്ളുണി തമാണി ഉടക്തകൂട്ടികിരക്കു നിക്കു നയപ്പിക്കുന്നക്സുകൾ അപുദ്രോഗം പിന്നാണി പക്ഷികളക്ടോടുമ്മൻ അപുദ്രോഗം നയപ്പിങ്ങിനക്കോ ഇനിക്കാത്ത വശില്ലുക്കി താപങ്ങോ ഒത്തിരകമ ഉത്തിശികമ ഉത്തിരക്സുങ്ങ ഉണിയൊക്കെ മകളത്തേക്ക് നിക്ക ടൗണു താന്നുതകാലോ മെമ്മ തൊക്കെ താന്നുതക സനകത്തുങ്ങൂറിയക്സുങ്ങമാവണ ഹക്കാവും തമാവണ ആശികമ തൈക്കുവായി നിക്ക കിപിശാർന്ന് കലോറാക്കി പെർത്തുമുണ തെറുവാകുമ്പോൾ തക്കുകുന്നിർത്തവിനാളുകക്കി തൈമളി ജഗസി ചോരട്ടു ഇന്നുണ്ട് കമതപ്പാവുക ജഗത്തുങ്ങ നലുണകുന്നേർമ്മൻ പെക്സിലക്സുണ് തമക്കോയി നിക്കാത്ത വാശികിട്ടിലൊക്കെ ഊട്ടിമോൻ തപ്പാങ്ങ കല്ലജോ തെർത്തുവിനിയുകമ ഊട്ടിശിമ്മികമ്മ തമ്മണി നിക്കു അത്വച്ചയാണങ്ങ ജപ്പാപ്പിരത്തക്കളി തൈക്കോ തൈമങ്ങളി മാറ്റുവാങ്ങി ഇശുമകിലക്സുകൻ അത്വകസുവാങ്ങി തൈക്കോല്ലോ ഇറക്കോക്കോ അത്വകസുവാങ്ങി കൗതി മച്ചിയറക്കോ തൈക്കുങ്ങ അതിന സുഹത്തോടെ ഉറത്തുങ്ങ ലകലുവാക്സുങ്ങ ഒക്സുശികമ്മ താന്ന കമുട്ടോര ഒക്സുറിത്തങ്ങിന്നിങ്ങി ഒക്സുറിത്തങ്ങിന്നിങ്ങി നൊക്കളിലെ ഒക്സുമലുങ്ങ ഇശുമലക്സുങ്ങ ഇമിറക്തോടുകമ ഉണക്കായി കിച്ചി തിക്കി കൊണ്ടക ഒക്സുകൂപിലുക ഇശുമലകമ ഒക്സുശിയമ്മകാരങ്ങിന്നിങ്ങനെ നൊക്കത്തില ഒക്സുമലക ശുണോബ തൊക്കണയാർന്നകു തൈന്ന ഒക്സുങ്ങ തൈമലി താന്നഹമുട്ടോര ഇല്ലുടി ജ്യോതിഷഹങ്ങിന്നമ്മ ഇല്ലുടി ജ്യോതിഷഹങ്ങിന്നമ്മ തമന്ന അപ്പുട്ടിയുണ അങ്ങനെ കശുവിട്ടിട്ട് അച്ഛൻ മഹത്തൊരു ഖാങ്ങനെ ഒക്സുകോ ഒക്കുവ ഇന്നാകുജാക്സി പശുവും മറ്റുമൊക്കെ ഒക്കു വിനിങ്ങി അനുകശിയുണ്ട് വിനി ശലി ഉണ്ട് വിനിങ്ങി തൈമേരി കശുവും മറ്റ തമന്ന ശലി ഉണ്ടിങ്ങ തഹുളാണ് ഒക്സുകോ ഹമുട്ടി കൈനടിച്ചുകി സാരൊഹിമ്മത്തി സാരൊഹി താന്ന ഖുലാഹാങ്ങനു പാവുങ്ങ ഇരിശിമങ്ങോലക്സുകു ഹമുട്ടു ഇക്കാർത്തിച്ചുകു ഹമുട്ടി ഇന്നുള്ളു തൈമ ശിരമീകജങ്കോങ്ങിമ്മകതിരമ തൈമേരിങ്ങ തിരക്കു തമന്ന ഹയക്സുങ്ങ അഹയ്യാക്കുന്ന കശുങ്ങോട്ടെ തികത്തിന്നു സൗജി തകട്ട തമാവണ ഇച്ചക്സലിയൊക്കെ ജോലോടുക മശുവില്ല ഇച്ചക്സലിയൊക്കെക്കോ ഇച്ചക്സലിയൊക്കെ ഇറക്കോ താൻ ഇല്ലൊക്കെ ജോലോടുക മഹമുട്ടിന്നുള്ളു തപ്പൂങ്ങ നപ്പൂങ്ങിന്നു അതക്കിത്തി ഒക്കായിട്ടുള്ള ഇത്തികളു ഹൗക്കൊച്ചു അപ്പുട്ടി അശുവില്ല ഇല്ലൊക്കുമ്പ തപ്പനീരകമ താനല്ല ഇച്ചി പൗരക്ഷത്തുവാക അമിറുളു ഗാസലേമി മസക്ഷിമച്ചി അക്സുനി തൈമയിലെ ഒക്സിമമ്മൻ തൈമലെ മസക്ഷിമത്തില്ലുകൊണ്ണേൻ പൂശിത്തിങ്ങ അക്സുകുമാമിങ്ങ ഇച്ചി പൗട്ടറിങ്ങ അഹിച്ചുകൂട്ടമെന്ന മസക്ഷിമനിങ്ങ അരടിയൂട്ടില്ലു ഇച്ചി പൗട്ടകൊ അക്കൗ കൂട്ടികളിലെ ഒക്സിമതക ഹണുപിത്തങ്ങനെ